0: അത് ജൂലി ഹായ് വനദാ സന്തുത SBS പ്രവൃത്തി സംസ്കരണ സഹായ വിരുപത് കിരീമ തിസരണി വിജയ ഭണ്ഡാര സിരസ്തല ജാതിക നൈഡോക് സത്യ അരമേ ഓസ്ട്രേലിയാവ് ഫിജി ജനരാജയ സമഗ ഐതിഹാസിക ഗിവിസുമകട എലംബീമ അത് കുരുളുണ വൈറസയ ന്യൂ സൗത്ത് വെയിൽസ് പ്രാന്തേനുത് കുക്കുൽതാര ഗോവിപ്പൊലവല ദടി ആരക്ഷണ രീതി ഛന്ദ ഐതിയ പുറവസിയാണ്ട് പമ്മണക് ഹിമിവന പക്ഷ പ്രതിപത്തി നിവേദനയാക് നവസീലന്തേൻ കാന്ത വിസ്സൈവിസ ക്രിക്കറ്റ് ലോകകുശലാണ് കിരുള ഓസ്ട്രേലിയാവട്ട് ദൻ പുവത് സവിസ്തരവ് മേ ഓസ്ട്രേലിയാവേ ജാതിക നൈഡോക് സത്യായി എയണുവ ഓസ്ട്രേലിയാവ പുറാ മെമ സത്യേതി സമരിയും സിധു കെരണവ നൈഡോക് സത്യേതി സിധുവണ്ണേ അബോറിജിനൽ സഹ ടോറ സമുദ്ര സന്ധി ദൂപത് വസിയാൻഗെ ഇതിഹാസയ സാംസ്കൃതിയ സഹ ജയഗ്രഹണ സീപത് കിരീമ സഹ സമരിയുമായി മെമ വസരേ തേമാവ് 50 years ഓഫ് ഡെഡ്ലി വനാതര വസര പണഹക്കട വടാ വെഡി നൈഡോക് സത്യ സമരും എഹിദി സീപത് കെരണവ മെമ സമരുമ ജൂലി 5 സിട്ട് ജൂലി 12 ദക്വാ പവത്തുനു ഏതി ഓസ്ട്രേലിയാനു അഗ്രാമാത്യ ആന്റണി അൽബനീസി അത് ദിന ഫിജി ജനരാജയ സമഗ ഐതിഹാസിക ഗിവിസുമകട എലംബീമട അപേക്ഷിതായി ഏ പസിഫിക് കലാപേ സബദത ശക്തിമത് കരലീമേ അഗമതി സഞ്ചാരേ കൊട്ടസക് വശേൻ മെലസ അത്സൻ കരണ സമ്മുതിയ വുവാലെ യൂണിയൻ ലെസ ഹെന്നിൻവെനാതര എവെനുവേ നദദിന സുവാഹിദി ഫിജി അഗമതി സീതിവേതി റബുകാവ് ഹമുവീമട നിയമിതായി മെമ സമ്മുതിയത് സമഗ ദിരട്ടേ സബദതാവ് ഓസ്ട്രേലിയാവ് പെപ്പുവ ന്യൂ ഗിനിയാവ് സമഗ പവത്ന ആരക്ഷക എകങ്കതാവട യം മട്ടമക്കിൻ സമാനവനവാ സൊലമൻ ദൂപത് വെത്ത യാമടത്ത് അഗമതി അൽബനീസി അപേക്ഷാ കരണവാ മെമ സഞ്ചാര അരമുണ ഓസ്ട്രേലിയാവ് പസിഫിക് കലാപേ സമഗ പവത്ന സബദത ശക്തിമത് കരലീമായി സിയ പക്ഷീൻഗെ ആരക്ഷാവ വെനുവെൻ കഠിനം പിയവരഗന അതിഭവ ന്യൂ സൗത്ത് വെയിൽസ് പ്രാന്തേ കുക്കുൽ താര ഗോവിയാൻ പവസനവാ ഏ പ്രാന്തേ പലമു H5 കുരുളു ഉണ വൈറസ് സിധുവീമ വാർത്താവീമത് സമഗായി മെമ തത്വേ ഓസ്ട്രേലിയാവ വെത്ത ലങ്കാവനുവത്തൈ തമൻ പുരോകത്തനെ കലഭവ ബലധാരീൻ പവസനവാ ഒൻ മേവനവിട്ട് ജൈവ ആരക്ഷണ സഹ നിരീക്ഷണ കടയത്തു ദടികര അത്യാതര ഗോവിപ്പൊള സതുൻ സഹ കലാസത്തുൻ ആരക്ഷാ കിരീമ എഹി അർമുണായി JD's backyard hens himi Julia Davis Melissa adhas dakwimak sidukala
1: The home flocks you can take measures and again be aware of where you're walking and what you potentially could bring home just be aware of it you can have your pens all netted off to minimize birds coming in but again it's not your local territorial birds that are going to bring it in it's the domino effect of the seabirds bringing it to shore and then someone bringing it from the shore inland
0: then vides puatak new zealand first pakshanayaka winston peters visin nava pratipatti nivedanayak sidu kar tibenawa e november 7 da pavathwimata niyamita nava zealand mathivarne abimuwa chanda aitin seema kirima sambandha pratipattiyakui e anuwa chanda aitiya nava zealand puravasiyanta pamanak himiviyitu bavai pavasenne വർത്തമാനേദീ നവസീലന്തേതുള്ള അവമ വശയൻ എക്വസറക് ഹോ നൈതികവ പതിഞ്ചു വീസിറ്റിന് താവകാലിക വീസ ബലപത്ര നൊമെത്തി വെസിയാണ്ട് ചന്തയ പലകിരീമേ ഐതിയ തിബിനവാ ദൻ ക്രീഡാ പുവതാക് കാന്ത വിസ്സൈവിസ ലോകകുശലാന ക്രിക്കറ്റ് ശൂരതാവ് സത്വന വരട്ടത് ഓസ്ട്രേലിയാവ് ഹിമികരഗത്ത ഏ ലോഡ്സ് പിറ്റിയേദി പവതി അവസൻ മഹാതരംഗേദി സത്കാരക എങ്കലന്തപില കടുലു ഹതകിൻ പരാജയട പത്കരമിൻ ഓസ്ട്രേലിയാനു കാന്താപ്പില അവസാന വരട്ട് ലോകകുശലാണ് കിരുളക് ദിനാഗത്തേ 2023 വസരേതി ഏ എമ വസരെ വിസ്സൈവിസ്സ കിരുളത് തമൻ സത്തു കരഗണിമിൻ പുവത് സമാപ്തായ ദിനപത പുവത്തുലട്ട് സവാൻ ദിന SBS.com.au/ സിംഹളവെത്ത പിവിസെന്ന്